ഒவ்வொரு പാടലക്കും ഒരു കഥയുണ്ട്, ഒவ்வொரு മെട്ടുക്കും ഒരു നിനൈവുണ്ട്, ഒவ்வொரு വരിക്കും ഒരു ഉണർവുണ്ട്. അந்த ഉണർവുകളെ ഉങ്ങൾ ഇതയത്തിൽ കൊണ്ടുവരടും. ഇന്നും ഒരു ഇനിയ പാടലെ കേട്ട് മകിഴുങ്ങൾ.